ആകാശവാണി വിവിധ ഭാരതി കേന്ദ്രം ശ്രോതൃക്ക് നമസ്കാരം. സെക്ക സംവത്സരം ഭാദ്രപദ മാസം 24 രോജു ക്രിസ്തു സെക്കം 2026 സംവത്സരം സെപ്റ്റംബർ നെല 15 തീയതി മംഗളവാരം. എഫ്എം 102.8 മെഗാഹെർട്സ് പൈ ഈനാട്ടി പ്രസാരം പ്രാരംഭം. സ്റ്റുഡിയോ സമയം 5 ഗണ്ടല 58 നിമിഷാൽ ദാട്ടി 33 സെക്കൻഡ്. ശുഭോദയം.